0: You are listening to Madhura Geetham, the Sunday Club on 101.3 FM.
1: Hi, Namaskaram. Welcome to Madhura Geetham 101.3 FM, the Sunday Club powered by Starfoot Kia of the James Auto Group. கூடையிலது RJ தீப்புவான. இன்ன மே 3 தேதி ஞாயிறாழ்ச்ச சமயம் இப்போ ஸ்டுடியோ கிளோக்கில் 8 மணி ஆயிருக்கையான. மஞ்ஞக்கு உருகி இங்கே மண் அது சுவசிக்கும் போல வசந்தம் இவட ஒரு பாட்டு போல விரிகையானே. கானடையுடைய பூமியில் ஓரோ பூவும் புதிய ஜீவிதத்தின் ஒரு ചെറു വാഗ്ദാനം പോലെയാണ് വസന്തം വന്നാൽ. ശരിക്കും പറഞ്ഞാൽ കാനഡ സ്പ്രിംഗ് സീസൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഒരു സീനറി പോലെയാണ്. ഗ്രീനും പിങ്കും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഡ്രീം ലാൻഡ് ആണല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പം നമുക്ക് ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളുടെ ഓരോ ആഴ്ചകളും ഇങ്ങനെ വളരെ വേഗം തന്നെ ഞാൻ ഒരുക്കി പറഞ്ഞ പോലെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാനഡയിൽ ടൊറന്റോയില്, എസ്പെഷ്യലി ടൊറന്റോയില് ഈ ചെറി ബ്ലൂസം സീസൺ ഒഫീഷ്യലി തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ പീക്ക് ബ്ലൂമായിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നത് ഇന്ന് വരെയായിരുന്നു കേട്ടോ. April 29 മുതൽ May 3 വരെ ആയിരുന്നു. നിങ്ങളൊക്കെ അതുപോലെ നമ്മുടെ ട്രിനിറ്റി ബെൽവുഡ്സിലും ക്യൂൻസ് പാർക്കിലും ഒക്കെ പോയി ആ വിരിയുന്ന ഒരു പീക്ക് ബ്ലൂം വിരിഞ്ഞു വരുന്ന ആ ഒരു ഭംഗി ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇനിയും ടൈമുണ്ട്. വെതർ കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ച് ഒരു പക്ഷേ ഇനിയും കുറച്ചുകൂടെ ഇതൊന്ന് മുന്നോട്ട് പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. എന്തായാലും നമുക്ക് ഇന്ന് കുറച്ച് വിശേഷങ്ങളും കുറച്ച് നല്ല പാട്ടുകളും ഒക്കെ കേട്ട് ഇന്നത്തെ രാത്രിയിലേക്ക് നമുക്ക് കടക്കാം അല്ലേ.